അതി അല്ലാഹുഗെ ഇദ്നഫുളം മെനുവി ഈമാവുമെൻ ഇവ്വെസ് നഫ്സകന്നെതി അതി എഖലാഗെ അജാബ് ദിവ്വാഹുഷി എഖലാഗെ അമുറുഫുളുതകായി നഹീതക വിസ്നാ ഫിക്കുറുനുഖുറാ മീഹുന്നഷെ.

0: ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അസ്സലാമു അലൈക്കും. ദിവ്യരാജ്യകെ അഡ്വസം ഗെന്തവ ആദി ടെലിവിഷൻ മോഡിസ് മെദ്വർക്കോ അഹാഷെ പുണാണ മി പ്രോഗ്രാം ബല്ലം ഗെന്തവ എം ഹാ ഫരാത്തക മർഹബാദണ്ണവ. ആഹാഷെ ബുണാണ മി പ്രോഗ്രാമക്ക് സിയാസി ദായരാഗ ഹർക്കാത്തിരുവ ഫരാത്തക സർക്കാർഗ ഇദാരാതക കുംഫുണിതക അതി മോസസാതവുകെ ഇസ്വേരിന്ന തിബേഫുണ ഗൊഴുവാദിമുഗെ ഗുത്തും അൾഗുണ ഗെനസ്തേ പ്രോഗ്രാമി.
1: ആഹാഷെ ബുണാണ